അഷ്ടപതി ബ്രഹ്മജ്ഞാനി സദാ നിർലേപ ജയസേ ജലമയ കമല അലേ ബ്രഹ്മജ്ഞാനി സദാ നിർദോഹ ജയസേ സൂര്യ സർവകോശോഹ ബ്രഹ്മജ്ഞാനി കെ ദൃശ്യമാൻ ജയസേ രാജരംഗോ ലാഗേ തുലഭവാൻ ബ്രഹ്മജ്ഞാനി കെ തീർജ ഏക ജോ വസുധാ കൗ ഖോദ കൗ ചന്ദൻ ലേപ ബ്രഹ്മജ്ഞാനി കാ യഹ ഗുണാവ നാനക ജോ പാവക സഹ സ്വഭാവ ബ്രഹ്മജ്ഞാനി നിർമ്മലത്തെ നിർമ്മല ജയസേ മേല ലാഗേ ജല ബ്രഹ്മജ്ഞാനി കെ മാനോ പ്രകാശ ജയസേ താരു പ്രയാകാശ ബ്രഹ്മജ്ഞാനി കെ മിത്ര സതർ സമാന ബ്രഹ്മജ്ഞാനി കെ നാഹിബമാൻ ബ്രഹ്മജ്ഞാനി ഊഷ്തേ

കൈകോട് പഴയ തീർത്ഥവാസി, കൈകോട് ബാനപ്രമേയോ ദാസി, കൈകോട് വേദകേ സുരോത്തേ, കൈകോട് തപീശ്വരോത്തേ, കൈകൂടാതും ധ്യാന താരേ, കൈകോട് കൃപകാഭിചാരേ, കൈകോട് നവത നാം ധ്യാമേ നാന കർത്തേകാന്തന പാമേ, കൈകോട് ഭയാഭിമാനി, കൈകോട് അന്ധ അഗ്ഞാനി, കൈകോട് കൃപന കഠോര, കൈകോട് അപേക ആത്മനി കോര, കൈകോട് പാർ ദർഭ കോഹരേ, കൈകോട് പാർ ദുഃഖനാ കരഹേ, കൈകോട് മായാസരമാഹേ, കൈകോട് പ്രദേശ പ്രമാഹേ, ജിത് ലാഭോ തിത്തത് ലഗ്നാനാന കർത്തേക്കി ജാനേ കർത്താരചന. കൈകോട് സിദ്ധ ജതി ജോഗി, കൈകോട് രാജേരസഭൂഗി, കൈകോട് പങ്കി സർവ ഉപായ, കൈകോട് ബാത്രൃഖനുപജായ, കൈകോട് പവനപാണി ബന്തർ, കൈകോട് ദേശഭൂമണ്ഡൽ, കൈകോട് സസിയർ സൂര നക്ഷത്ര, കൈകോട് ദേവദാനവ ഇന്ദ്ര സേര ശതർ സകൽ സമഗ്രി അപന സൂത്താരേ നാനക ജസ്താര, കൈകോട് രാജസ്താമ സാത്ത, കൈകോട് വേദ പുരാണ സിംഹർത്തർ ശാസ്ത്ര, കൈകോട് കീരത്ത